ഗുഡ് മോർണിംഗ്. തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആജിക്കിടാവൻ കുട്ടി ആർജി മൈത്രയാ. നമ്മുടെ വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കളികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പഠനത്തിന് വേണം മുൻതൂക്കം കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചായാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പമുള്ളത് ആർജിക്കിടാവൻ കുട്ടി ആർജി മൈത്രയാ.

0: ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജു കിടാവൻ, കുട്ടി ആർജു മൈത്രയ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ടൈം ആയിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ് ആണേ. നമ്മളിപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ?
1: അതല്ലേ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ?
2: കാനഡയിൽ.
1: ആ അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം.
2: എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല, ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ CEO ആണ്. CEO എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെ ഉള്ളു ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും CEO എന്ന്. മോനടാ, എടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേ.
3: CEO ചാക്കെടുക്കുന്ന ഓഫീസറിനെ
2: ഞാന് കോടതിയിലും CEOയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി നമ്പർ പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജു കിടാവൻ, കുട്ടി ആർജു മൈത്രയാ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം നിങ്ങളുടെ കൂടെയുള്ളത് ആർജ കിടാവൻ കുട്ടി ആർജ മൈത്രയ. അപ്പോൾ എങ്ങനെയാ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗും കുടയും എല്ലാവരും വാങ്ങിയോ? പുതിയത് തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ. നമ്മുടെ കളക്ടർ പറഞ്ഞ പോലെ പഴയ കുടയും വാട്ടർ ബോട്ടിലും ഒന്നുണ്ടെങ്കിൽ വൃത്തിയാക്കിയെടുത്താൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ. വീണ്ടും ഉപയോഗിക്കുന്നത് പണം ലാഭിക്കുന്നതിനേക്കാൾ അത് നമ്മുടെ ഭൂമിയുടെ സുരക്ഷ കൂടിയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ പറയാനും കേൾക്കാനുമുണ്ട്. അതിനു മുൻപ് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ? സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആജ് ഗ്രാൻ കുട്ടി ആജ് മാത്രയാണ്.

ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജ് കിടാവിൻ കുട്ടി, ആർജ് പവിത്രയ. സ്കൂൾ തുറന്നുള്ള മാസങ്ങൾ മഴയുടേതും കൂടിയാണ്. ഒരുപാട് അസുഖങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലും ശുചിത്വത്തിന്റെ കാര്യത്തിലും ഒരുപാട് ശ്രദ്ധ വേണം. ഇവിടെ ദേ നമ്മുടെ പാട്ടുകളുടെ ലിസ്റ്റ് റെഡിയാണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജ് കിടാവിൻ കുട്ടി, ആർജ് പവിത്രയ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജി ഗ്രാൻ കുട്ടി ആർജി മൈത്രയ. സ്കൂൾ തുറക്കുന്ന ദിവസം ആകെ ബഹളമയമായിരിക്കും. ചില കൂട്ടുകാർ ആദ്യമായി സ്കൂളിൽ വരുന്നവരായിരിക്കാം. അച്ഛനെയും അമ്മയെയും വിട്ടുമാറി നിൽക്കാൻ അവർക്ക് ഒരുപാട് സങ്കടം കാണും. നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ലേ? കുറച്ച് ദിവസം കരയും, പിന്നീട് കളിക്കാനും പഠിക്കാനും ഒരുപാട് കൂട്ടുകാരെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ ഒപ്പമുള്ളത് ആജിക് ഡാവിൻ കുട്ടിയാർ ജയ പവിത്രയാ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർജ് കിടാവൻ, കുട്ടി ആർജ് പവിത്രയ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പോകാതിരിക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന്. അമ്മയെയും കൂട്ടിനും സ്കൂളിൽ ഇരുത്തുമെന്ന്. കുറേ കഴിഞ്ഞ് എന്നെ കാണാതെ അമ്മ ഒളിച്ചു കളഞ്ഞ് വീട്ടിലേക്ക് പോവും. അമ്മയെ കാണാതെ ഞാൻ പിന്നെയും കരയും. പിന്നീട് കൂട്ടുകാരുമായി കളിച്ച് ചിരിച്ച് അങ്ങനെ അങ്ങ് പോവും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരി വരിക. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർജ് കിടാവൻ, കുട്ടി ആർജ് പവിത്രയ.

വെൽക്കം ബാക്ക് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആജി കിടാവിൻ, കുട്ടി ആർജി പവിത്രയ. നമ്മളെയും കാത്ത് നമുക്ക് ഈ വർഷം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം വേണം കരുതിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമ്മൾ കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. പുതിയ പുതിയ പാട്ടുകളും പുതിയ കഥകളും എല്ലാം അവർ നമുക്ക് പഠിപ്പിച്ചു തരും. നല്ല മിടുക്കരായി അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യയന വർഷം തുടങ്ങാം. സോ ഇവിടെ പാട്ടുകളെല്ലാം സെറ്റാണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം നിങ്ങളുടെ കൂടെയുള്ളത് ആജി കിടാവിൻ, കുട്ടി ആർജി പവിത്രയാ.

0: വൈ വൈ വൈ വൈ.
1: നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഇഷ്ടമുള്ള അധ്യാപിക ഉണ്ടാവില്ലേ? വെൽക്കം ബാക്ക്, ദിസ് ഇസ് മൈ റേഡിയോ 90.9 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ ഒപ്പമുള്ളത് ആജിഗിഡാൻ കുട്ടി ആർജ് പവിത്രയ. അതെ, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപിക. ആ അധ്യാപികയെ കാണുമ്പോൾ ഓടിച്ചമ്മ കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ടോ? അധ്യാപകരുടെ സ്നേഹത്തിനും അവരുടെ നിസ്വാർത്ഥ സേവനത്തിനും നാം എന്നും കടപ്പെട്ടിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും ശക്തിയും അധ്യാപകരാണ്. അവരെ നമുക്ക് ദൈവത്തെ പോലെ കാണാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ പാട്ടുകൾ ഇവിടെ സെറ്റാണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90.9 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർജ് കിടാവിൻ കുട്ടി ആർജ് പവിത്രയാ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആജു കിടാവിൻ കുട്ടി ആർജി പവിത്രയ. നമ്മുടെ സ്കൂൾ എന്നത് കെട്ടിടമോ പുസ്തകങ്ങളോ മാത്രമല്ല, അതൊരു അറിവിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തുചേരലാണ്. ഇവിടെയാണ് നാം സ്വപ്നം കാണാനും ചോദ്യങ്ങൾ ചോദിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ധൈര്യം നേടുന്നത്. ദാ ഇവിടെ നമ്മുടെ പാട്ടുകൾ എല്ലാം സെറ്റാണേ. നല്ല പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങളുടെ കൂടെ ഉള്ളത് ആജു കിടാവിൻ കുട്ടി ആർജി പവിത്രയ.

വെൽക്കം ബാക്ക് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടിക്കൂടാൻ നിങ്ങളുടെ ഒപ്പം ഉള്ളത് ആജക്കിട ആൺകുട്ടി അർജു മാത്രയ. സ്കൂൾ തുറക്കുന്നതിനോടൊപ്പം നമ്മൾ നമുക്ക് ഉള്ളതുപോലെ കുടയും ബാഗും എല്ലാം നമ്മുടെ കൂട്ടുകാർക്കും ഇല്ലേ എന്നും കൂടി അന്വേഷിക്കണേ. കാരണം മഴയും കൂടിയുണ്ട്, എല്ലാവർക്കും ജോലിയില്ല, പഠനോപകരണങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. നമ്മളാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. അപ്പോൾ നമ്മുടെ പാട്ടുകളോട് റെഡിയാണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങളുടെ കൂടെ ഉള്ളത് ആജുക്കിടാൻ കുട്ടി അർജു മൈത്രയാ.

0: back. This is my radio 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജു കിടാവൻ കുട്ടി ആർജു മൈത്രയ. ഇന്നത്തെ SMS question ടൈം ആയിട്ടോ. ഇന്നത്തെ SMS question ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണേ. നമ്മളിപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ?
1: അതല്ല, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ?
2: കാനഡയില്.
1: ആ അത് തന്നെ, അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം.
2: എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല, ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം, മനസ്സിലായോ? അല്ലെ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവനീ കമ്പനിയുടെ സിഇഒ ആണ്. സിഇഒ എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെ ഉള്ളു ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും സിഇഒ എന്ന്. മനടാ, എടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്ക്.
3: സിഇഒ ചാക്കെടുക്കുന്ന ഓഫീസറിലെ
2: ഞാനേ കോടതിയിലും സിഇഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി നമ്പർ പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജു കിടാവൻ കുട്ടി ആർജു മൈത്രയാ.

സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലേ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജ് ഗിഡാവിൻ കുട്ടി ആർജ് പവിത്രയ. ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാലയത്തിൻ്റെയും മാതാപിതാക്കളുടെയും പ്രതീക്ഷയാണ്, നാളത്തെ വാഗ്ദാനമാണ്. നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ വഴികാട്ടികൾ. നന്നായി പഠിപ്പിക്കാനും നമ്മുടെ കഴിവുകൾ വലുതാക്കുന്നതിനും ഈ സ്കൂൾ അധ്യയന വർഷം കാരണമാവട്ടെ. അപ്പോൾ ഞാൻ ഗുഡ് ബൈ പറയാൻ സമയമായിട്ടോ. അടുത്ത ആഴ്ച വേറൊരു ടോപ്പിക്കുമായി മറ്റൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവിൽ കുട്ടി ആർജെ പവിത്രയോ. ടാറ്റാ, ബൈ ബൈ.

ഹേ, ഗുഡ് മോർണിംഗ് തൃശൂർ. വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ഷീജ. ഞാൻ തൃശൂർ കോലൈ ചിന്മയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? 2 മാസത്തെ വെക്കേഷൻ ദാ തീർന്നുകൊണ്ടിരിക്കുന്നു. കൗണ്ട് ഡൗൺ അല്ലേ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, അങ്ങനെ. ടൈം ഫ്ലൈസ് എന്നല്ലേ? സമയം എത്ര പെട്ടെന്ന് കടന്നുപോയത്. ഒരു അധ്യയന വർഷത്തിൽ 10 മാസം പഠിത്തവും 2 മാസം വെക്കേഷനും അല്ലേ? ഓഫ്കോഴ്സ് ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും മറ്റു ഹോളിഡേസ് ഉണ്ടെങ്കിലും ഒരു നീണ്ട അവധി ഈ ഏപ്രിൽ മെയ് വരുന്ന വേനലവധി തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഈ അവസരത്തിലാണ് നമ്മൾ ടൂർ പോകുന്നതും സമ്മർ ക്യാമ്പിൽ ചേരുന്നതും കളിക്കുന്നതും വീട്ടിലിരുന്ന് ചില്ല് ചെയ്യുന്നതും പോരാത്തതിന് സിനിമ കാണാനും ഹോബീസ് ചെയ്യാനും നാം സമയം കണ്ടെത്തുന്നതും. കുറച്ച് ടിപ്സും ട്രിക്സും ആയി നമുക്ക് കൂടിയാലോ? നമുക്ക് ഇനിയും കുറേ കഥകൾ പറയാനുണ്ട്. തിരിച്ചു വരാം കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർജെ ഷീജ.

key, D major. Time signature 2-4. BPM 76. Song

0: Welcome back to our show. You're listening to My Radio 90 FM. Ketarani Kootugoodan Tips and Tricks. Njan ningalude swantham teacher RJ Sheeja. Sammanangal namukkokke ishtamaanu. നമുക്ക് ഇപ്പോൾ സമ്മാനത്തിന്റെ സമയമായിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് കൃത്യമായി ഉത്തരം നൽകുന്നവർക്ക് സമ്മാനം. ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ചോദ്യം ഇതാണ്. ഐഡന്റിഫൈ ദ ഡയലോഗ്. ഞങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ചോദ്യം നമുക്കൊന്ന് കേട്ടാലോ?
1: അതല്ല, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ?
2: കാനഡയില്.
1: ആ അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം.
2: എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല, എവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോകണേ? എടി, അവൻ ഈ കമ്പനിയുടെ സിഇഒ ആണ്. സിഇഒ എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെ ഉള്ളു ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും സിഇഒ എന്ന്. മനടാ, ഇവിടെ അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്ക്.
3: സിഇഒ ചാക്കെടുക്കുന്ന ഓഫീസറിനെ
0: അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ. ഇപ്പോ കേട്ട ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് കിട്ടിയാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 മെസ്സേജ് അയക്കൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090. ആൻസേഴ്സിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കല്ലേ. നമുക്ക് കുറച്ചുകൂടെ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

കീപ് ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആജേ ഷീജ. വാമപ്പ് എന്ന് കേട്ടിട്ടില്ലേ? എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായി ഒന്ന് പതുക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് വാമപ്പ്. സ്കൂൾ റീഓപ്പണിങ്ങിനും നമുക്ക് വാമപ്പ് ആവശ്യമില്ലേ? അതിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യാം, വാമപ്പ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, കുറച്ച് നല്ല എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് അതിന് ഫീഡ് ചെയ്യാം. അതിനാണ് നമ്മൾ പുതിയ ബാഗ്, പുതിയ ഷൂസ്, പുതിയ ലഞ്ച് ബാഗ്, പെൻസിൽ പൗച്ച്, സ്റ്റേഷനറി ഐറ്റംസ് ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നല്ലേ ആര് പറഞ്ഞത്? ജോൺ കീറ്റ്സ് പറഞ്ഞത്. ഭംഗിയുള്ള വസ്തുക്കളോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും, അത് മനുഷ്യ സഹജമല്ലേ? സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് പുതിയ വസ്തുക്കൾ ഷോ ഓഫ് ചെയ്യുകയായിരിക്കും ലക്ഷ്യം. ഇനി അടുത്ത വിഭാഗം മടിയുള്ളവരാണ്. പുതിയ സാധനങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഈ കുട്ടികളെ അവരുടെ പാരന്റ് സ്കൂളിൽ പറഞ്ഞയക്കുന്നത്, ശരിയല്ലേ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ

வெல்கம் பேக் டு அவர் ஷோ. யூ ஆர் லிஸ்னிங் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுக்கூடா ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി ഷീജ. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഏതൊരു സംഭവത്തിനെയും നമുക്ക് പരിസ്ഥിതിയായിട്ട് ലിങ്ക് ചെയ്യാമല്ലേ. അങ്ങനെയാണെങ്കിൽ 3 R's പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാം. 3 R's എന്നാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. നമുക്കിടയിലുള്ള ഗുരുതര സാമൂഹിക പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത് കുറയ്ക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമാണ് 3 R's ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ R, റെഡ്യൂസ്. അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതിരിക്കുക, ഒന്ന് ചുരുക്കി സാധനങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ R, റീയൂസ്. വസ്തുക്കൾ പുനരുപയോഗിക്കുക, കേടായിട്ടില്ലെങ്കിൽ സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുക. മൂന്നാമത്തെ R, റീസൈക്കിൾ. ഉപയോഗശൂന്യമായ വസ്തുക്കളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. കമ്മിങ് ബാക്ക് ടു സ്കൂൾ റീഓപ്പനിങ്, നമുക്ക് റീസൈക്ലിംഗ് പറ്റില്ല, എന്നാൽ റെഡ്യൂസ് ആൻഡ് റീയൂസ് തീർച്ചയായും നടക്കും. കുട്ടികളുടെ ഒരു വൈബ്, അവരുടെ മൂഡ്, അവരുടെ സന്തോഷം തീർച്ചയായും പരിഗണിക്കണം കേട്ടോ. പഴയ ബാഗ് സൂപ്പർ ആണെങ്കിൽ അത് പോരെ, അത് പുതിയത് വേണോ എന്ന് പേരൻസ് കുട്ടികളോട് ചോദിക്കുമല്ലോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർജി ഷീജ.

My Radio 90FM கேட்டறிஞர் கூட்டுக்கூடா. Chica, chica.

Welcome back to our show. You are listening to My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ഷീജ. മൺഡേ ബ്ലൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവധിക്ക് ശേഷം സ്കൂളിലേക്കോ ജോലിസ്ഥലത്തേക്കോ മടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന സങ്കടം, അലസത, ആങ്സൈറ്റി, ഇതാണ് മൺഡേ ബ്ലൂസ്. ഇനി പറ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് അനുഭവപ്പെടാറുണ്ട്? പേഴ്സണലി സ്പീക്കിംഗ്, എനിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാറ്റം അഥവാ ട്രാൻസിഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും ആക്റ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു തരം മടി. നമ്മൾ സ്റ്റക്കായി പോയി, സോൺ ഔട്ടായി പോയി എന്നൊക്കെ നമ്മുടെ ചുറ്റും ആളുകൾ പറഞ്ഞു കേൾക്കാറില്ലേ? ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിൽ മാറാൻ നമുക്ക് കുറച്ച് സമയവും സാവകാശവും വേണം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ, പേടിക്കരുത് കേട്ടോ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ചലിക്കാത്ത ഒരു വസ്തു ചലിക്കുകയും ചലിച്ചുകൊണ്ടിരുന്ന വസ്തു നിശ്ചലമാവുകയും ചെയ്യും. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരു വസ്തു അതിൻ്റെ അവസ്ഥ തുടരും. കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? ഇപ്പം ശരിയാക്കി തരാം. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം. കുറച്ച് നല്ല മനോഹരമായ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർജി ഷീജ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ. മൺഡേ മോർണിംഗ് ബ്ലൂസ് മറികടക്കാനുള്ള ടിപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മൺഡേ മോർണിംഗ് ബ്ലൂസ് ഒഴിവാക്കാൻ ദാ പിടിച്ചോ കുറച്ച് ടിപ്സ്. ഉറങ്ങാനും റിലാക്സ് ചെയ്യാനും സമയം കണ്ടെത്തുക. വീക്കെൻഡ്സിൽ ട്ടോ സ്ക്രീൻ ടൈമിന് ഒരു ബാലൻസോ ലിമിറ്റോ നിശ്ചയിക്കുക. പിന്നെ മൺഡേക്കുള്ള പ്രയോറിറ്റീസ് കൃത്യമായി പ്ലാൻ ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അതിലേതാണ് ഒഴിവാക്കാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ, അതിൽ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഡെഡ് ലൈൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് എന്തായാലും പൂർത്തീകരിക്കുക. അപ്പോൾ ട്രൈ ചെയ്യല്ലേ. അതുപോലെ തന്നെ മോർണിംഗ് ബ്ലൂസിലെ ബ്ലൂസ് എന്താ, എന്തുകൊണ്ടാണ് ഒരു നിറം അവിടെ ബ്ലൂ? പറഞ്ഞു തരാം. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സങ്കടം അല്ലെങ്കിൽ അലസത. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ? അത് വെള്ളിയോ ശനിയോ ആവും. അവധിയോടെ തലേന്ന് അലാം ക്ലോക്ക് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കഴിയുക, പ്യുർ ബ്ലിസ് അല്ലേ? ശരിയല്ലേ? ഇനി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലിസണേഴ്സോട് പറയാനുണ്ട്. അതിനു മുമ്പ് കീപ് ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി ഷീജ. സ്കൂളിൽ പോകാൻ ദാ അടുത്ത റെഡ് ഫ്ലാഗ്. മഴ, മോൺസൂൺ. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ സംഗീതം. ഒരു വൈബ് സെറ്റായില്ലേ? എന്നാ വൈബ് സെറ്റ് ആയിട്ടില്ല. സത്യം പറഞ്ഞ വെക്കേഷനിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു അല്ലേ? ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. മഴ പെയ്തപ്പോഴേക്കും സ്കൂളിൽ പോകാൻ സമയമായി. സത്യത്തിൽ ഈ മഴക്കാലം വെക്കേഷൻ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? പുതച്ചു മൂടി കിടന്നുറങ്ങാൻ. നിങ്ങൾ പറയൂ, ഏത് മാസമാണ് വെക്കേഷന് ഏറ്റവും പെർഫെക്റ്റ്? എല്ലാ മാസവും വെക്കേഷൻ വേണമെന്ന് പറയരുത് കേട്ടോ. പിന്നെ മഴയുടെ വിശേഷം പറയുകയാണെങ്കിൽ, മഴയത്ത് വീഴുന്ന കളർ കുടകളാണ് ജൂൺ മാസത്തിലെ മറ്റൊരു ആകർഷണം. ഇപ്പോൾ നമ്മൾ കൂടുതലായി കാണുന്നത് കളർ കുടകളേക്കാൾ മഴക്കോട്ടുകളാണ്. ഇനി നമുക്ക് പാട്ടുപെട്ടിയിലെ കളർഫുൾ ആയ പാട്ടുകളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി ഷീജ.

വെൽക്കം ബാക്ക് ടു ആ ഷോ. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ഷീജ. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണ് ആര് പറഞ്ഞത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. നേരത്തെ ഉറങ്ങി നേരത്തെ നിൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എന്നാൽ നമ്മളെല്ലാവരും അങ്ങനെയാണോ? അല്ലേ അല്ല. ചില പഠനങ്ങളൊക്കെ

മറ്റ് പലതും പറയുന്നുണ്ട്. ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ചിലർ ഏർലി ബേർഡ് ആയിരിക്കും, ചിലർ നൈറ്റ് ഓൾ ആയിരിക്കും. ഏർലി ബേർഡ് എന്താ? നേരത്തെ നിൽക്കും, പണികൾ തീർക്കും, നേരത്തെ സ്കൂളിലോ വർക്ക് പ്ലേസിലോ എത്തും. നൈറ്റ് ഓളോ ഒരു മൂങ്ങിയെ പോലെ ഉറങ്ങാതിരിക്കും, പണിയെടുക്കും. എപ്പോ? രാത്രി കാലങ്ങളിൽ. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ, ക്രിയേറ്റിവിറ്റി ഉണരാൻ. നിങ്ങളിതിലേതാണ്, ഏർലി ബേർഡ് ഓർ നൈറ്റ് ഓൾ? ഇതിൽ പെടാത്ത വേറൊരു വിഭാഗമുണ്ട്. എത്ര നേരത്തെ എഴുന്നേറ്റാലും അവിടെ തട്ടി ഇവിടെ തട്ടി ലേറ്റ് ആയാലേ ഒരു ഗുമ്മുള്ളൂ. ലാസ്റ്റ് 10 മിനിറ്റ് ഓട്ടം ചാട്ടം ബഹളമയം. ഞാൻ ഈ ഗണത്തിൽ പെട്ടതാണ് കേട്ടോ. ഇതൊരു സൈക്കോളജിക്കൽ ബ്ലോക്ക് ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും പാട്ടുപെട്ടിയിലെ കളർഫുള്ളായ പാട്ടുകൾക്ക് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല ഗാനങ്ങൾ കേൾക്കാം. കീപ് ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന ഇതിന് ഭയങ്കര ഇഷ്ടാ. പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല. ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ. ഇനി ഈ ഉത്കണ്ഠ, ആങ്സൈറ്റി എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും നല്ലപോലെയുണ്ട്. ബാക്ക് ടു സ്കൂൾ ആങ്സൈറ്റി ആണിത്. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. ചിലർക്ക് രാവിലെ ഒരു വയറുവേദനയൊക്കെ ഉണ്ടാവും അല്ലേ, അയ്യോ കുട്ടിക്ക് വയ്യേ എന്നാൽ പോണ്ട എന്ന് പേരൻസ് പറയും. സ്കൂൾ ബസ് പോയാൽ പിന്നെ ഒരു കുഴപ്പമില്ല, ഓടുന്നു ചാടുന്നു മരത്തുമ്മി കയറുന്നു. ചില കുട്ടികൾക്ക് ക്ലാസ് ഷഫ്ലിങ്ങും ടീച്ചർമാരുന്നതും ഒന്നും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ കാര്യം പറയണ്ട, പല കാരണങ്ങൾ കൊണ്ട് സ്കൂൾ മാറുന്ന കുട്ടികളുണ്ടാവാം. പഴയ സ്കൂളിലെ കൂട്ടുകാരെയും ടീച്ചർമാരെയും അവർ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടാവാം. മിക്ക കുട്ടികളുടെയും ബാക്ക് ടു സ്കൂൾ ആങ്സൈറ്റി ഒരാഴ്ച കൊണ്ട് പമ്പ കിടക്കും. ഇനി മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ടിപ്സ് പറയാം. തുറന്ന് സംസാരിക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യുക. കുട്ടിയുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു നോട്ട് പാഡോ ഹാങ്കിയോ കയ്യിൽ കൊടുത്തു വിടുക. പിന്നെ സ്കൂൾ അന്തരീക്ഷം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ക്ലാസ് മുറി ഏതാണെന്ന് കാണിച്ചു കൊടുക്കാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. അതിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ സ്കൂൾ റൂട്ടീൻ ഒന്ന് അവരെ പരിചയപ്പെടുത്താം. നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടക്കുക, ടിഫിൻ ബോക്സ് ഏതാന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അങ്ങനെ. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കായിട്ടുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

വെൽക്കം ബാക്ക്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ. നമ്മൾ ഒരു വർഷം തുടങ്ങുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറില്ലേ? അതുപോലെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ എടുക്കാൻ പറ്റിയ പ്രതിജ്ഞകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1. സമയത്തിന് സ്കൂളിൽ എത്താം. അധ്യാപകരെയും മുതിർന്നവരെയും ആദരിക്കാം. ഡെയിലി പോർഷൻസ് പഠിക്കാം. പറ്റുന്നില്ലെങ്കിൽ വായിച്ചു വിടാം. 1. ഫെമിലിയർ ആവാം. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കാം. ഇടയ്ക്ക് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന സംഭവം എടുക്കാം. എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കാം. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. പ്ലാസ്റ്റിക് ഡേഞ്ചറാണ്, അറിയില്ലേ? അതോടൊപ്പം സിമ്പത്തി, എംപത്തി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. സിമ്പത്തി എന്താണ്? സഹതാപമാണ്. ഫീലിംഗ് സോറി ഫോർ സംവൺ. എംപത്തിയോ അനുഭവമാണ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫീലിംഗ് വാട്ട് സംവൺ ഇസ് ഗോയിങ് ത്രൂ. അപ്പോൾ ഈ പ്രതിജ്ഞകളൊക്കെ നമുക്ക് എടുത്താലോ? ക്ലിയർ അല്ലേ? തിരിച്ചു വരാം കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം. കീപ് ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

0: कर दी।
1: Welcome back to our show. You're listening to My Radio 90 FM. Kertharani Kootukoodan. Tips and tricks. Njan niyode swantham teacher RJ Sheeja. Sammanangal namukkokke ishtamaanu. Namukku ippol sammanathinte samayamayittundu. Njan oru chodyam chodikkam. Adinu krithyamaya uttaram nalkunnavarkku sammanam. Innathe nammude SMS chodyam idaanu. Identify the dialogue. ഞങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ചോദ്യം നമുക്കൊന്ന് കേട്ടാലോ?
2: അതല്ല നീ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ?
3: കാനഡയില്.
2: ആ അത് തന്നെ, അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം.
3: എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല, ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ സിഇഒ ആണ്. സിഇഒ എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെ ഉള്ളു ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും സിഇഒ വന്നു. മോനടാ, ഇവിടെ അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്ക്.
4: സിഇഒ ചാക്കെടുക്കുന്ന ഓഫീസറിനെ
3: ഞാന് കോടതിയിലും സിഇഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ.
1: അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് കിട്ടിയാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 മെസ്സേജ് അയയ്ക്കൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090. ആൻസേഴ്സിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കല്ലേ. നമുക്ക് കുറച്ചുകൂടെ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ഷീജ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ഷീജ. ഒരു വിദ്യാർത്ഥിക്ക് മാത്രമല്ല, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് പറ്റിയ റെസൊല്യൂഷൻസും നമുക്ക് നോക്കാം. ഓരോ കുട്ടിയെയും പരിഗണിക്കാം. പാഠഭാഗങ്ങൾ മാത്രമല്ല, നല്ല മൂല്യങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകാം. ക്ലാസ് ഒരു പരിധിവരെ ഭയരഹിതമാക്കാം. ശ്രമിക്കുമല്ലോ അല്ലേ ടീച്ചേഴ്സൊക്കെ. പുതിയ പഠന രീതികൾ, സാങ്കേതിക വിദ്യകൾ പഠനത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഇവ രണ്ടും പാലിക്കാം, മാതൃകയാക്കാം. ലീവ് സ്റ്റുഡൻസ് എന്ന് ടാഗ് ചെയ്യാൻ പാടില്ല, എന്നാൽ സഹായം വേണ്ടവർക്ക് പിന്തുണ നൽകാം. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക ഉത്തരവാദിത്തം, ഇവ കുട്ടികളിൽ വളർത്താൻ ശ്രമിക്കാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച പുതിയ ടീച്ചർ ആർജെ നിങ്ങൾക്കൊപ്പം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായി എത്തും. This is Teacher RJ Shija signing off from Tips and Tricks only on My Radio 90 FM. Ketarni kootugudan.

0: 줌마 킬.
1: 마이 라디오 90FM கேட்டறிஞர் கோட்டுகுடா.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഇരിക്കും.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: രാജവാ, ഓപ്പൺ ദി ഡോർ.

കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകി

കട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി.